0: ഏലിനെ ടുക്കിസിക ജൂമിജാങ്ങിന്ന കത്തന്നേമി കത്ത് അലയാനെ ലൊട്ടി സത്തിറ്റ കത്തറവിറ്റ് ഏല കൊയ്യന്നമീറ്റിയാള കൈകളോടെ കൈ കൊണ്ട കൗകവി
1: ഏ കൊയ്യന്നമിക്കാലേ
0: ഇനി ഇന്നു തീറ്റു തേയ്യ തേയ്യ തേയ്യ ഉണ്ട കലാലം മെമ്മകോക് താസം മിസ്സാനു സന്ദേഹം യുഗോട്ട് തുസാകോ മിനത്തോ ലൗങ്ങിനി തിന്നീവ ഗുട്ട് മാനനിജായ മിക്ക് തുസാക്കേണ്ട